0: വൈറൽ വൈബ്.
1: കേപ്പൊപ്പിന്റെ ദുനിയേഗ മഷൂർ ജെനിഗ ലൈക് ജെനി ഫാഹക്കുരവുണി ബ്രസീലിന് ഫങ്ക് റിതമ കേപ്പൊപ്പ് എക്കൊല്ലാകെ ഉഫദ്ദാഫവ തഫാത് മ്യൂസിക്കെ ഗൊതുക ഫസത്തേക്ക മില്യനവുരെഗ്ഗിന സ്ട്രീംസ് ഹോദി മിലവയാഗ മ്യൂസിക് വീഡിയോ ഫിനികെന്തനീ ഫ്യൂച്ചറിസ്റ്റിക് മൻസറുതകെ ಮಿಲಾವಿಯ ದೇಹಾಸ್ ಫಾನ್ಸೇಸ್ ವನಾಹರುಗೆ ಬಿಲ್ ಬೋರ್ಡ್ ಮ್ಯೂಸಿಕ್ ಅವಾರ್ಡ್ಸ್ ಕ ಬೆಸ್ಟ್ ಸೋಲೋ ಕೇಪಪ್ ಸಾಂಗ್ ಗೆ ಅವಾರ್ಡ್ ಬನಿಲಿ ಬಿಫಾ.